Lalo datang kot katugik katapuma ngetampuga muluga ka nyalang